0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ദ്വാരം വെങ്കടസ്വാമി നായിഡു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. കൂടെ വയലിൻ വായിക്കുന്നത് ദ്വാരം മംഗത്തായാരു, മൃദംഗം മദ്രാസ് എ കണ്ണൻ. ആദ്യം സാമി നിന്നെ എന്നാരംഭിക്കുന്ന ആദിതാള വർണ്ണം കേൾക്കാം. രാഗം ശ്രീ കരൂർ ദക്ഷിണാമൂർത്തി രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to violin recital by Dwaram Venkateswamy Naidu. Violin support by Dwaram Mangathayaru. He is accompanied on the mridangam by Madras A. Kannan. He begins his violin recital with a varnam by Karur Dakshinamurthy. Sami Ninne. In the rag, Shri set to Adithal.

0: കരൂർ ദക്ഷിണാമൂർത്തി രചിച്ച സാമി നിന്നെ എന്ന ആദിതാള വർണ്ണമാണ് കേട്ടത്. രാഗം ശ്രീ.
1: യു ആർ ലിസ്ണിംഗ് ടു അവർ വർണ്ണം ബൈ കരൂർ ദക്ഷിണാമൂർത്തി. സാമി നിന്നെ ഇൻ ദ രാഗ് ശ്രീ സെറ്റ് ടു ആദിതാൾ.
0: ഇനി എന്ത ഭാഗ്യമോ എന്ന കീർത്തനം കേൾക്കാം. രാഗം സാരംഗ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂ ഹിസ് വയലിൻ റെസൈറ്റൽ ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. എന്ത ഭാഗ്യമോ ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച എന്ത ഭാഗ്യമോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാരംഗ, ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. എന്ത ഭാഗ്യമോ ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ്വാരം വെങ്കടസ്വാമി നായിഡു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിക്കുന്നത് ദ്വാരം മംഗത്തായാരു, മൃദംഗം മദ്രാസ് എ കണ്ണൻ. അവസാനമായി മനസ്സായെടുലോർ തുനെ എന്ന കീർത്തനം കേൾക്കാം. രാഗം മലയമാരുതം, രൂപക താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Violin Recital by Dwaram Venkata Swami Naidu. Violin support by Dwaram Mangathayaru. He's accompanied on the mridangam by Madras A. Kannan. Dwaram Venkata Swami Naidu concludes his violin recital with a composition of Saint Thyagaraja, Manasa Yedulur Thune, in the rag Malaya Marudam set to Rupaka Thal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച മനസ്സായ എടുലോർ തുനെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മലയമാരുതം, രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. മനസ്സായ എടുലോർ തുനെ ഇൻ ദ രാഗ് മലയമാരുതം സെറ്റ് ടു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ദ്വാരം വെങ്കടസ്വാമി നായിഡു അവതരിപ്പിച്ച വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിച്ചത് ദ്വാരം മംഗത്തായാരു. മൃദംഗം മദ്രാസ് എ കണ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു വയലിൻ റെസൈറ്റൽ ബൈ ദ്വാരം വെങ്കിട്ടസ്വാമി. വയലിൻ സപ്പോർട്ട് ബൈ ദ്വാരം മംഗത്തായാരു. ഹി വാസ് അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ മദ്രാസ് എ കണ്ണൻ. This program was brought to you by Akashvani Tiruvananthapuram. For Ragam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എസ് ശശാങ്കിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. മൈസൂർ മഞ്ജുനാഥ് വയലിൻ, ബാംഗ്ലൂർ അർജുൻ കുമാർ മൃദംഗം, വി സുരേഷ് ഖടം. ആദ്യം മുഖാരി രാഗത്തിൽ ഏലാവതര എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ എസ് ശശാങ്ക്. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ മൈസൂർ മഞ്ജുനാഥ്, ഓൺ ദ മൃദംഗം ബൈ ബാംഗ്ലൂർ അർജുൻ കുമാർ, ആൻഡ് ഓൺ ദ ഘട്ടം ബൈ വി സുരേഷ്. He begins his Carnatic classical flute recital with a composition of Saint Thyagaraja, Yelavathara. In the rag, Mukhari sets to Adithal.

0: രാഗം 24 7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് ശശാങ്കിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. മൈസൂർ മഞ്ജുനാഥ് വയലിൻ, ബാംഗ്ലൂർ അർജുൻ കുമാർ മൃദംഗം, വി സുരേഷ് ഖടം. ഇനി ബിഹാഗ് രാഗത്തിൽ ഭജൻ കേൾക്കാം. രൂപക താളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic classical flute recital by S. Shashank. He is accompanied on the violin by Mysore Manjunath, on the mridangam by Bangalore Arjun Kumar, and on the ghatam by V. Suresh. Continuing his Carnatic classical flute recital, he will now present a bhajan in the rag Bihag set to Rupakathal.

0: അവസാനമായി പനിമതിമുഖി ബാലെ എന്ന കൃതി കേൾക്കാം. രാഗം ആഹിരി, മിശ്രചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: എസ് ശശാങ്ക് കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പനിമതി മുഖി ബാലെ, ഇൻ ദ രാഗ് ആഹിരി, സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: ഇതുവരെ കേട്ടത് എസ് ശശാങ്കിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. മൈസൂർ മഞ്ജുനാഥ് വയലിൻ, ബാംഗ്ലൂർ അർജുൻകുമാർ മൃദംഗം, വി സുരേഷ് ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ എസ് ശശാങ്ക്. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ മൈസൂർ മഞ്ജുനാഥ് ഓൺ ദ വയലിൻ, ബാംഗ്ലൂർ അർജുൻകുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് വി സുരേഷ് ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്റർ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാ രാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം കല്ലടൈ കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാജാമ ഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Srimati Geeta Raja.

ഇനി ശ്രീ കാമാക്ഷി സുബ്രായ ശാസ്ത്രി സാഹിത്യം വസന്താരാഗം ആദിതാളം. ലിസൺ നൌ ടു ശ്രീ കാമാക്ഷി കമ്പോസ്ഡ് ബൈ സുബ്രായ ശാസ്ത്രി ഇൻ രാഗ് വസന്ത സെറ്റ് ടു

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. Now we bring you a violin recital by Avaneeswaram S.R. Venu. He is accompanied by P.V. Anil Kumar on Mridangam, Perikavu P.L. Sudhir on Khadam and Payyannur T. Govinda Prasad on Morsing. Maya Malava Gavula Ragathilulla Adithalavarnathode Kacheri Arambikkunnu. S.R. Venu starts his recital with an Adithalavarna in Maya Malava Gavula Ragathilulla.

സ്മരജനക ബിഹാഗ്രാഗം മിശ്ര ചാപ്പുതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് സ്മരജനക ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു മിശ്ര ചാപ്പുതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ദേവി പാവനേ, രാഗം സാവേരി, ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് സീസൺ സാവേരി രാഗ, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. സെറ്റു ആദിതാള, ദേവി പാവനേ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹീസ് അക്കമ്പനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. ഭോഗീന്ദ്ര ശായിനം, രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പത്താളം, സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് എൻ രാഗ കുന്തളവരാളി, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ, സെറ്റു ഖണ്ഡചാപ്താള, ഭോഗീന്ദ്ര ശായിനം.

ഈ വയലിൻ കച്ചേരിയിലെ അവസാന ഇനം ചലിയേ കുഞ്ചനുമോ വൃന്ദാവന സാരംഗരാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ചലിയേ കുഞ്ചനുമോ ഇൻ വൃന്ദാവന സാരംഗരാഗ സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ്, മുഖർ ശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹീസ് അക്കമ്പനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 ഡി ടി എച്ച് ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.